പ്രവപ്രീതം ഭക്ഷാന്ത് പ്രവപ്രീതം ബഹസ്യന്ത് ജനസേവ്യാ പ്രവ ആപണ സൗരീരാജ്ഞരന്ത് അവസരഹാരജാസ് ഗുണരമണു ജ്യോത് ജയത്തകോട്ടമജനശിനു രസനാഉച്ചര ഗുണവത്തി കോയന പുജയതാൻ ദ്രഷ്ടാർമാന തനുവസൈ ദയാൽ പുരുഷമീരവാൻ ജിയോ പേണ്ട താന് തെസദിയാ ഹാ സദാ സദാ കുർവാൻ മിലയാ കരേ ന ബിഛടേ ജോ മിലയാ കർത്താരു ദാസാക്കേ ബന്ധൻ കട്ടയാ സാച്ചേ സർജനഹാർ ഭൂലാ മാർഗ പായോ ന ഗുണ അവഗുണ അവഗുണ നാ വിചാരു നാനക തെ ശരണാഗതി ജേ സർബ സകൽ കട്ടാ ആധാരു ശ്രീ രാഗ മഹല്ലാ പഹല്ലാ പഞ്ചമാ രസനാ സച്ചാ സമരിയ മാനതാനു നിർമ്മല ഹോയ മാതൃ പിതാ സാ കേ അഗലേ തെസ് ബിനെ ബ്രഹ്മ കോയ